സമദർശി ബ്രഹ്മജ്ഞാനിക്ക് ദൃഷ്ടമർത്ഥപർശി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുക്ത ബ്രഹ്മജ്ഞാനിക്ക് നിർമ്മല ജുഗുത ബ്രഹ്മജ്ഞാനിക പൂജനഗ്യ നാനക് ബ്രഹ്മജ്ഞാനിക ബ്രഹ്മത്തെ ആഹാന ബ്രഹ്മജ്ഞാനിയേക പ്രയാസ ബ്രഹ്മജ്ഞാനിക നഹി വിനാശ ബ്രഹ്മജ്ഞാനിക ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പരപകാരോ മാഹ ബ്രഹ്മജ്ഞാനിക നാഹി തന്ത ബ്രഹ്മജ്ഞാന

ബലമലഹന്തേ കൈകോട് ദർശനം പ്രഭ്യാസ ദിനകോ മിലയോ പ്രഭവിനാശ് കൈകോട് മാങ്കേ സാത്സംഗ് പാരബ്രഹ്മ തില്ലകാരംഗ് ജനകോ യാവ് സുപ്രസന്നാനകതേ ജനസദാ തന്ന് തന്ന് കൈകോട് ഖാണിയർ ഖാണ്ഡ് കൈകോട് ആകാശ് ബ്രഹ്മാണ്ഡ് കൈകോട് ഹോയ് അവതാർ കൈ ജുഗത് കിന്നോ ബിസ്താർ

സർവങ്മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്താ സർവം ജുക്താ സർവം ദേവം സർവം പേവം സർവം കാലേ സർവം പാലേ ഉവാൽ ശാന്തവ പ്രസാദം.